നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 17-ാം തീയതി, ബുധനാഴ്ച. ശാസ്ത്രലോകം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാ വിവരം. MV സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തുനിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കും. MV ബംബൂക്ക നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. MV റാണി ലക്ഷ്മി നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV രംഗത്ത് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തുടരും. MV കമോട്ട നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV ബാർട്ടാങ് നാളെ വൈകിട്ട് 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 2-ാം തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കുന്നതാണ്. യാത്രാ ബോട്ടുകളുടെ യാത്രാ വിവരം സംബന്ധിച്ച അറിയിപ്പ് സമാപിച്ചു. Mm-hmm.

ലോക നാളികേര ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 2 ആചരിക്കുന്നു. നാളികേരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ സാമ്പത്തിക, സാമൂഹിക, കാർഷിക മൂല്യങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഭക്ഷണം, എണ്ണ, പാനീയങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വിവിധ വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ നാളികേരം ഉപയോഗിക്കുന്നു. നാളികേര കൃഷി നിരവധി കർഷകർക്കും തൊഴിലാളികൾക്കും ഉപജീവന മാർഗം നൽകുന്നു. നാളികേരത്തിൽ നിന്ന് ലഭിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര അന്താരാഷ്ട്ര വിപണിയിൽ വലിയ പ്രാധാന്യമുണ്ട്. നാളികേര കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും പരിസ്ഥിതി സൗഹൃദമായ കൃഷിരീതികൾ പിന്തുടരുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും ലോക നാളികേര ദിനം ഓർമ്മിപ്പിക്കുന്നു. നാളികേരം സംരക്ഷിക്കാം, കർഷകരെ ശക്തിപ്പെടുത്താം എന്ന സന്ദേശത്തോടെ ഈ ദിനം ആചരിക്കാം. ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ ആദ്യവാരം ദേശീയ പോഷകാഹാര വാരമായി ആഘോഷിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗം പുരോഗമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണ രീതികൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ്. ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വയവും മറ്റുള്ളവരെയും ബോധവൽക്കരിക്കണം. ഇതിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയിൽ സമൃദ്ധമായി പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. കുട്ടിക്കാലം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ നല്ല പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമാണ് ദേശീയ പോഷകാഹാര വാരം. ജീവിതകാലം മുഴുവൻ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അവ നമ്മെ സുഖകരമായ ജീവിതകാലത്തിലേക്ക് നയിക്കും. ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും ശരീരത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനും കഴിയും. പോഷകാഹാരം നമ്മുടെ വ്യക്തിത്വത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നു എന്ന കാര്യം മറക്കരുത്. അത് നമ്മുടെ സമൂഹത്തെയും രാജ്യത്തെയും ലോകത്തെയും മൊത്തത്തിൽ ബാധിക്കുന്നു. സുസ്ഥിരവും ഉത്തരവാദിത്വവുമുള്ള ഭക്ഷണക്രമം നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനും നിർണായകമാണ്. പോഷകാഹാര വാരം ആചരിക്കുന്നതിലൂടെ മെച്ചപ്പെട്ട പോഷകാഹാര രീതികൾക്കായി നിലകൊള്ളുന്നതിനും എല്ലാവർക്കും പോഷകസമൃദ്ധമായ ഭക്ഷണം ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിനും നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. നമുക്കൊരുമിച്ച് ആരോഗ്യകരവും ഊർജ്ജസ്വലതയുമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാം.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹര

മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിൻ്റെ കഥ ലോകത്തോട് പറയുക എന്നതു മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാവട്ടെ. ജംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നിങ്ങളുടെ അഭിമാനം.

0: ശാസ്ത്രലോകത്തിൽ ഇന്ന് ചരിത്രം കാണുന്ന കണ്ണാടി. വിവിധ ബഹിരാകാശ ദൂരദർശിനികളെക്കുറിച്ച് ആസ്ട്രോ ഫോട്ടോഗ്രാഫർ ശരത് പ്രഭു ജെ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ജ്യോതിശാസ്ത്രത്തിലെ ഒട്ടുമിക്ക അറിവുകളും നാം നേടിയത് പ്രകാശത്തെ പഠിച്ചുകൊണ്ടാണ്. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം, അവയുടെ വലിപ്പം, അവയുടെ ഭാരം, ഗാലക്സികൾ അകലുന്ന വേഗം, അവയിൽ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ മൂലകങ്ങളാണ് അവയിലുള്ളത്, ഇതൊക്കെ നാം പഠിച്ചത് പ്രകാശത്തെ പഠിച്ചുകൊണ്ടാണ്. മറ്റൊരു ശാസ്ത്രശാഖയ്ക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണെന്നുകൂടി ഇതിനെ പറയാം. കാരണം പ്രകാശത്തെ മാത്രമാണ് നമുക്കിവിടെ ലഭ്യമാവുന്നത്. പ്രപഞ്ചത്തിലെ വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശത്തെ മാത്രം പഠിച്ചുകൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടെലസ്കോപ്പുകളുടെ കണ്ടെത്തലോടുകൂടിയാണ്. ടെലസ്കോപ്പ് കണ്ടെത്തിയത് 1608 ഏകദേശം പറയാം. ഇതിനെക്കുറിച്ച് കൃത്യമായ രേഖകളില്ലെങ്കിലും 1608 നെതർലാൻഡ് ഗവൺമെന്റിൽ സമർപ്പിച്ച ഒരു പേറ്റന്റ് അനുസരിച്ച് അന്നാണ് ആദ്യമായി ടെലസ്കോപ്പ് കണ്ടെത്തിയത് എന്ന് നമുക്ക് പറയാം. ഹാൻസ് ലെപ്പർഷേ എന്നു പേരുള്ള ഒരു കന്നഡ കടക്കാരനാണ് ഇത് കണ്ടെത്തുന്നത്. എന്നാൽ ആ സമയത്തൊക്കെ ഇത് ഉപയോഗിച്ചത് ആകാശത്തേക്ക് നോക്കാനല്ല, ഭൂമിയിലുള്ള വിദൂര വസ്തുക്കളെ കാണാൻ ഒരു സ്പൈ ഗ്ലാസ് എന്നുള്ള രീതിയിലൊക്കെയാണ് ടെലസ്കോപ്പിനെ ഉപയോഗിച്ചത്. എന്നാൽ 1609 ഗലീലിയോയാണ് ഇതിനെ ആകാശത്തേക്ക് തിരിച്ചത്. ജ്യോതിശാസ്ത്രത്തിൽ ഒരു വിപ്ലവമായിരുന്നു എന്ന് തന്നെ പറയാം ടെലസ്കോപ്പിന്റെ കണ്ടെത്തൽ. എന്തിനാണ് ടെലസ്കോപ്പുകൾ, അല്ലെങ്കിൽ ടെലസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താണ് പ്രയോജനം, ഇല്ലെങ്കിൽ എന്തിനാണ് നാം ടെലസ്കോപ്പ് കണ്ടെത്തേണ്ടി വന്നത്? അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണിനെക്കുറിച്ച് ഒരു ചെറിയ ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. ആകാശത്തിലെ വസ്തുക്കളെ, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്ര വസ്തുക്കളെ നിരീക്ഷിക്കാൻ കുറേയധികം പരിമിതികൾ നമ്മുടെ കണ്ണിനുണ്ട്. നമ്മുടെ കണ്ണിന് പ്രധാനമായിട്ടും മുന്നിലൊരു ലെൻസും പിന്നിലൊരു റെറ്റിനയും ഉണ്ടെന്നറിയാം. ഈ ലെൻസിലൂടെ കടന്നു വരുന്ന പ്രകാശം പിന്നിൽ റെറ്റിനയിൽ കേന്ദ്രീകരിക്കുകയും അവിടെ നിന്ന് അത് ചിത്രമായി മാറുകയും നമുക്ക് കാഴ്ച എന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ കണ്ണിൻ്റെ മുന്നിൽ ഒരു ചെറിയ ദ്വാരമുണ്ട്, അതാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ചില സമയത്ത് ഇത് വളരെ നേർത്തതായിരിക്കും, ചില സമയത്ത് വളരെ വികസിച്ചുമിരിക്കും. അപ്പം സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കഴിവ് നമ്മുടെ പ്യൂപ്പിളിനുണ്ട്. എന്തിനാണ് ഇങ്ങനെ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ പകൽ സമയത്ത് ഒരു മൈതാനത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് നല്ല സൂര്യപ്രകാശമുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ഒരുപാട് പ്രകാശം കടക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് പ്രകാശം മാത്രം കണ്ണിലേക്ക് കടത്തിവിട്ടാൽ മതിയാവും ദൃശ്യങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറ് തന്നെ നമ്മുടെ പ്യൂപ്പിളിനെ നേർത്തതാക്കി നിർത്തുകയാണ് ചെയ്യുക. ഇനി നിങ്ങൾ രാത്രിയിൽ ഒരു റൂമിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. വലിയ വെളിച്ചങ്ങളൊന്നുമില്ലാത്ത ഒരു റൂമിൽ, അല്ലെങ്കിൽ ഇരുട്ടത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്യൂപ്പിളിൻ്റെ

ഈ ചെറിയ വലിപ്പം മതിയാവില്ല, നമ്മുടെ പ്യൂപ്പിൾ കൂടുതൽ വികസിക്കേണ്ടി വരും. എന്തിനാണ്? കൂടുതൽ പ്രകാശത്തെ അകത്തേക്ക് കടത്തിവിടാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ പ്യൂപ്പിളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 2 മില്ലിമീറ്റർ മുതൽ 8 മില്ലിമീറ്റർ വരെ വലുതാകാൻ കഴിയും. അപ്പോൾ പ്രകാശം കുറവുള്ള സാഹചര്യത്തിൽ കൂടുതൽ നന്നായി കാണാൻ വേണ്ടി നമ്മുടെ പ്യൂപ്പിൾ 8 മില്ലിമീറ്റർ വരെ വലുതാകാം. അപ്പോൾ ഇരുട്ടുള്ളപ്പോൾ അല്ലെങ്കിൽ പ്രകാശം കുറവുള്ള സമയത്ത് കൂടുതൽ നന്നായി കാണാൻ നമ്മുടെ കണ്ണിൻ്റെ വാവട്ടം അല്ലെങ്കിൽ ആ ഓപ്പണിംഗ് വലുതാക്കാൻ വേണ്ടിയാണ് പ്യൂപ്പിൾ വലുതായി തരുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു നക്ഷത്ര നിരീക്ഷണത്തിന് ഒരു മൈതാനത്ത് നിൽക്കുകയാണ്, രാത്രിയാണ്. നമുക്ക് സാധാരണ രീതിയിൽ ഒരു 2000 മുതൽ 3000 വരെ നക്ഷത്രങ്ങളെ ഒരു തെളിഞ്ഞ ആകാശത്ത് രാത്രിയിൽ എണ്ണിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുക. നമ്മൾ നിരീക്ഷിക്കുന്ന സ്ഥലം, ആ സമയത്തെ കാലാവസ്ഥ, അവിടുത്തെ പ്രകാശ മലിനീകരണം, ഇതൊക്കെ അനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം. എന്നാൽ ഇതേ സമയത്ത് നമ്മളൊരു ടെലസ്കോപ്പ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം 10 മടങ്ങാകും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ നമ്മുടെ പ്യൂപ്പിൾ വളരെ ചെറുതാണ്. ഈ പ്യൂപ്പിളിനെ കുറച്ചൊന്ന് വലുതാക്കാൻ കഴിഞ്ഞാൽ, അതായത് നമ്മുടെ 8 മില്ലിമീറ്ററിൽ നിന്ന് കുറച്ചുകൂടി നമ്മുടെ പ്യൂപ്പിളിനെ വലുതാക്കാനുള്ളൊരു സൗകര്യം നമുക്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അത്രയും ഭാഗത്ത് വീഴുന്ന പ്രകാശം കൂടി നമ്മുടെ കണ്ണിലേക്ക് എത്തുകയും നമുക്ക് കൂടുതൽ തെളിഞ്ഞ കാഴ്ച അല്ലെങ്കിൽ വളരെയധികം തെളിച്ചം കുറവുള്ള നക്ഷത്രങ്ങളെയോ ജ്യോതിശാസ്ത്ര വസ്തുക്കളെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞേനെ. പക്ഷേ നമ്മുടെ പ്യൂപ്പിൾ ഇങ്ങനെ വലിപ്പം കൂട്ടാൻ സാധ്യമല്ല. അവിടെയാണ് ടെലസ്കോപ്പ് നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂട്ടാൻ നമ്മുടെ കണ്ണ് എന്ന് പറയുന്നതിൻ്റെ വാവട്ടം അല്ലെങ്കിൽ പ്യൂപ്പിളിൻ്റെ വലിപ്പം വളരെ ചെറുതാണ്. എന്നാൽ ഈ പ്യൂപ്പിളിലേക്ക് ഒരു വലിയ പ്രതലത്തിൽ വീഴുന്ന പ്രകാശം മുഴുവൻ ശേഖരിച്ച് നമ്മുടെ കണ്ണിലേക്ക് തരുന്ന ഒരു ഫണൽ അല്ലെങ്കിൽ ഒരു ചോർപ്പ്, പ്രകാശത്തെ ശേഖരിച്ച് തരുന്ന ഒരു ഉപകരണമാണ് ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് പ്രകാശത്തെ ശേഖരിക്കുക എന്നതാണ്. അങ്ങനെ പ്രകാശത്തെ ശേഖരിക്കാൻ കഴിയുന്ന ഏതൊരു ഉപകരണവും നമുക്ക് ടെലസ്കോപ്പായി ഉപയോഗിക്കാം. ഇതിലേറ്റവും ആദ്യം ഉപയോഗിച്ചതും ഗലീലിയോ ആകാശത്തേക്ക് നോക്കിയ ടെലസ്കോപ്പിൽ ഉണ്ടായിരുന്നതും ലെൻസുകളായിരുന്നു. ലെൻസിനൊരു പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് കോൺവെക്സ് ലെൻസിന്. കോൺവെക്സ് ലെൻസ് അതിൻ്റെ ഒരു വശത്ത് വീഴുന്ന പ്രകാശം, അതിൻ്റെ ഒരു പ്രതലത്തിൽ വീഴുന്ന പ്രകാശത്തെ മൊത്തവും ശേഖരിച്ച് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ച് തരാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഒരു ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ലെൻസിൽ വീഴുന്ന എല്ലാ പ്രകാശത്തെയും ശേഖരിച്ച് നമ്മുടെ കണ്ണിലേക്ക് തരാൻ കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂടുതൽ മങ്ങിയ വസ്തുക്കളെ കാണാൻ കഴിയും. അതായത് പ്യൂപ്പിളിൻ്റെ വലിപ്പക്കുറവ് എന്ന പരിമിതി നമുക്ക് ലെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് മറികടക്കാം. അങ്ങനെ ലെൻസുകൾ ഉപയോഗിച്ച് നമ്മളൊരു ടെലസ്കോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അപവർത്തന ടെലസ്കോപ്പുകൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ലെൻസ് ഉപയോഗിക്കുന്ന ടെലസ്കോപ്പുകൾ. അതിനെ കൂടുതൽ ശാസ്ത്രീയമായി വിളിക്കുക അപവർത്തന ടെലസ്കോപ്പുകൾ എന്നാണ്. പക്ഷേ ഈ അപവർത്തന ടെലസ്കോപ്പുകൾക്ക് ഒരു പരിമിതിയുണ്ട്. കാരണം വലിയ വലിയ ടെലസ്കോപ്പുകൾ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. എന്തിനാണ് വലിപ്പം കൂട്ടുന്നത്? ടെലസ്കോപ്പിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതിൻ്റെ വണ്ണമാണ് അല്ലെങ്കിൽ അതിൻ്റെ വാവട്ടമാണ്. ഈ വാവട്ടം കൂടി വരുന്നതനുസരിച്ച് കൂടുതൽ പ്രതലത്തിലെ പ്രകാശത്തെ സ്വീകരിച്ച് നമുക്ക് തരാൻ ആ ടെലസ്കോപ്പിന് കഴിയും. അപ്പോൾ വലിയ വലിയ വാവട്ടം കൂടിയ ടെലസ്കോപ്പുകൾ ഉണ്ടാക്കുമ്പോൾ വലിയ വലിയ ലെൻസുകൾ ഉണ്ടാക്കേണ്ടി വരും. ഇത്തരത്തിൽ ലെൻസുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോഴാണ് നമ്മുടെ ഐസക് ന്യൂട്ടൺ പുതിയൊരു തരം ടെലസ്കോപ്പുകളുമായി മുന്നോട്ട് വരുന്നത്. അദ്ദേഹം ലെൻസുകൾക്ക് പകരം പ്രകാശത്തെ കേന്ദ്രീകരിക്കാൻ ഉപയോഗിച്ചത് ദർപ്പണങ്ങളാണ് അല്ലെങ്കിൽ കണ്ണാടികൾ. ഇത്തരം ടെലസ്കോപ്പുകളെ നമുക്ക് മിറർ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പുകൾ അല്ലെങ്കിൽ പ്രതിഫലന ടെലസ്കോപ്പുകൾ, ഇംഗ്ലീഷിൽ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് എന്നാണ് പറയുക. ഇതിൽ ഉപയോഗിക്കുന്നത് ഒരു കോൺകേവ് ദർപ്പണമാണ്, അതായത് അകത്തേക്ക് കുഴിഞ്ഞ രീതിയിലുള്ള ഒരു കണ്ണാടി. ഈ കണ്ണാടിയിൽ വീഴുന്ന പ്രകാശം ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുകയും അത് നമ്മുടെ കണ്ണിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രതിഫലന ടെലസ്കോപ്പായി. ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ടെലസ്കോപ്പുകളും ഉണ്ടാക്കുന്നത് ഇത്തരം ദർപ്പണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ലെൻസ് ഉപയോഗിക്കുന്ന ടെലസ്കോപ്പുകൾക്കുള്ള പല പരിമിതികളും മറികടക്കാൻ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ വലിയ ടെലസ്കോപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഭൂമിയിൽ ഇന്നുള്ളതിലെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ടെലസ്കോപ്പിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 10 മീറ്ററാണ്. അതായത് ആ കണ്ണാടിയുടെ വ്യാസം എന്ന് പറയുന്നത് 10 മീറ്റർ വലിപ്പമുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയ വലിയ ടെലസ്കോപ്പുകളെ മനുഷ്യൻ ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിലൂടെ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കണ്ണാടികളെ ചരിത്രം കാണുന്ന കണ്ണാടി എന്ന് വിളിക്കാം. എങ്ങനെയാണെന്നല്ലേ, നമ്മൾ ആകാശത്ത് കാണുന്ന മിക്ക വസ്തുക്കൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇവയെല്ലാം വളരെ ദൂരെയാണ്. നമ്മുടെ ഏറ്റവും അടുത്തത് ചന്ദ്രനാണ്. ആ ചന്ദ്രനിലേക്ക് പോലും 300,000 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. സൂര്യനിലേക്കാണെങ്കിൽ 150 കോടി കിലോമീറ്റർ ഉണ്ട്. പക്ഷേ പ്രപഞ്ചം മൊത്തത്തിൽ ചിന്തിച്ചാൽ ഇവയൊക്കെ വളരെ അടുത്താണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ സൂര്യൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത നക്ഷത്രമായ പ്രോക്സിമ സെൻറ്റോറിയിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ഏതാണ്ട് 4 പ്രകാശവർഷമാണ്. എന്താണ് ഈ പ്രകാശവർഷം എന്നൊന്ന് പറയാം. പ്രകാശവർഷം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്ര

ചക്രത്തിൽ ദൂരം അളക്കുന്ന ഒരു യൂണിറ്റാണ്. ഒരു വർഷം സമയം കൊടുത്തു കഴിഞ്ഞാൽ പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുമോ അതിനെ നമുക്ക് പ്രകാശവർഷം എന്ന് വിളിക്കാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് പ്രകാശത്തിനാണ്. അതിന്റെ വേഗത 1 സെക്കൻഡിൽ 300,000 കിലോമീറ്ററാണ്. അതായത് ഇവിടെ നിന്ന് ഒരു ലേസർ രശ്മി ചന്ദ്രനിലേക്ക് എത്താൻ ഏതാണ്ട് 1 സെക്കൻഡ് അല്ലെങ്കിൽ 1.5 സെക്കൻഡിൽ താഴെ മതിയാവും. ഈ പ്രകാശത്തിന് നമ്മൾ ഒരു വർഷം സമയം കൊടുത്താൽ എത്ര ദൂരം സഞ്ചരിക്കുമായിരിക്കും? കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. 300,000 ഒരു സെക്കൻഡിലെങ്കിൽ 1 മിനിറ്റിൽ എത്രയെന്ന് കണ്ടെത്താൻ അതിനെ 60 കൊണ്ട് ഗുണിക്കുക. വീണ്ടും 1 60 കൊണ്ട് കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കത് 1 മിനിറ്റിൽ എത്ര സഞ്ചരിക്കുമെന്നും, വീണ്ടും 1 60 കൊണ്ട് കൂടി ഗുണിച്ചാൽ നമുക്കത് 1 മണിക്കൂറിൽ എത്രയെന്നും കണ്ടെത്താം. ഇനി 1 24 കൊണ്ടും പിന്നീട് 365 കൊണ്ട് കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഇത് എത്ര സഞ്ചരിക്കും, അല്ലെങ്കിൽ ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം നമുക്ക് കിട്ടും. ഇത് ഏകദേശം 94 എഴുതിയതിനു ശേഷം 11 ഇട്ട അത്രയും വലിയൊരു സംഖ്യയാണ്, അത്രയും കിലോമീറ്ററാണ്. ഇതാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രം, അതായത് സൂര്യൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത നക്ഷത്രമായ പ്രോക്സിമ സെൻറ്റോറിയിലേക്കുള്ള ദൂരം ഈ പറഞ്ഞ 1 പ്രകാശവർഷത്തിൻ്റെ 4 മടങ്ങാണ്. ഇനി ഇതൊരു ദൂരത്തിനപ്പുറം ഈ അളവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ പ്രോക്സിമ സെൻറ്റോറി എന്ന നക്ഷത്രത്തെ കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രോക്സിമ സെൻറ്റോറിയുടെ വെളിച്ചം എന്ന് പറയുന്നത് 4 വർഷം മുൻപ് അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രോക്സിമ സെൻറ്റോറി എങ്ങനെയെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു 4 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. അതായത് ജ്യോതിശാസ്ത്രത്തിൽ നമ്മൾ ദൂരേക്ക് നോക്കുന്നതനുസരിച്ച് നമ്മൾ കാണുന്നത് ആ വസ്തു പണ്ട് എങ്ങനെയായിരുന്നു എന്നാണ്. അതായത് ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കൂടുതൽ കൂടുതൽ ദൂരേക്ക് നോക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ തന്നെ ചരിത്രം മനസ്സിലാക്കാൻ കഴിയും. അതിനുവേണ്ടിയിട്ടാണ് ജ്യോതിശാസ്ത്രജ്ഞർ വലിയ വലിയ ടെലസ്കോപ്പുകൾ ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ വേറൊരു തരത്തിലുള്ള ടെലസ്കോപ്പുകളാണ് ബഹിരാകാശ ടെലസ്കോപ്പുകൾ, അല്ലെങ്കിൽ സ്പേസ് ടെലസ്കോപ്പുകൾ. വളരെ പ്രശസ്തമായ ഒന്നാണ് നമ്മുടെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്. ഈയിടെ പോയ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അഥവാ JWST, ഇതൊക്കെ സ്പേസ് ടെലസ്കോപ്പുകൾക്ക് ഉദാഹരണമാണ്. എന്തിനാണ് സ്പേസിലേക്ക് നമ്മൾ ടെലസ്കോപ്പ് വിടുന്നതെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ നമുക്ക് ആകാശം നിരീക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭൂമിയിലിരിക്കുന്ന ടെലസ്കോപ്പുകൾക്ക് ചില പരിമിതികളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1, അന്തരീക്ഷം ഒരു പ്രശ്നമാണ്. അന്തരീക്ഷം എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പ്രപഞ്ചത്തിലെ വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശത്തെ പലതരത്തിലും അന്തരീക്ഷം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബഹിരാകാശത്തേക്ക് പോകാം. ഇത് മാത്രമല്ല, നമുക്ക് കാണാൻ കഴിയാത്ത പല പ്രകാശത്തെയും കാണാൻ വേണ്ടി ബഹിരാകാശത്തേക്ക് പോകുന്നത് നല്ലതാണ്. എന്താണെന്നല്ല ഈ കാണാൻ കഴിയാത്ത പ്രകാശം? ജ്യോതിശാസ്ത്രത്തിൽ പ്രകാശം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന പ്രകാശം മാത്രമല്ല, ഇത് കൂടാതെ പല പ്രകാശങ്ങളുണ്ട്. ഒരു എളുപ്പമുള്ള ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, TV റിമോട്ടിലൊക്കെ ഒരു ചെറിയ ബൾബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ബൾബ് നമുക്ക് സാധാരണ രീതിയിൽ പ്രസ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഒരു മൊബൈൽ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വെച്ചുകൊണ്ട് ഇത് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന പ്രകാശം കാണാൻ കഴിയും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. ഈ ഇൻഫ്രാറെഡ് കിരണം നമുക്ക് കാണണമെങ്കിൽ പ്രത്യേകതരം ക്യാമറ വേണം. നമ്മുടെ മൊബൈൽ ക്യാമറ അതിന് ഉദാഹരണമാണ്. ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത പല പ്രകാശങ്ങളുണ്ട്. എക്സ്റേ എടുക്കാൻ പോകുമ്പോഴുള്ള എക്സ്റേ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പരിപാടി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദം നിങ്ങളിലേക്ക് എത്തുന്നത് ശബ്ദമായിട്ടല്ല, റേഡിയോ തരംഗങ്ങളായിട്ടാണ്. ആ റേഡിയോ എന്ന് പറയുന്നത് മറ്റൊരു തരം പ്രകാശമാണ്. അപ്പോൾ പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ ദൃശ്യപ്രകാശം മാത്രമല്ല, എക്സ്റേ ഉണ്ട്, അൾട്രാവയലറ്റ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, റേഡിയോ തരംഗങ്ങളുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള തരംഗങ്ങളുണ്ട്. ഇവയിൽ പലതും നമ്മുടെ ഭൂമിയിലേക്ക് എത്തില്ല. ഉദാഹരണത്തിന് ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോയെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിന് പുറത്തേക്ക് പോയേ മതിയാവുള്ളൂ. ഇവിടെയാണ് സ്പേസ് ടെലസ്കോപ്പുകളുടെ പ്രാധാന്യം. ഇതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്. ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന് ദൃശ്യപ്രകാശത്തിൽ മാത്രമല്ല അൾട്രാവയലറ്റിലും ഇൻഫ്രാറെഡിലും ഒക്കെ കാണാൻ കഴിയും. ഈയിടെ പോയ JWST അല്ലെങ്കിൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന് ഇൻഫ്രാറെഡിൽ മാത്രമാണ് കാണാൻ കഴിയുക. വളരെ വലിയ ആ ടെലസ്കോപ്പിന് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയോളം അടുത്തുള്ള കാര്യങ്ങൾ, അത്രയധികം ദൂരേക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്രയധികം പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കാൻ നമ്മുടെ ടെലസ്കോപ്പിന് കഴിയുന്നുണ്ട്. JWST പോലെയുള്ള ടെലസ്കോപ്പ് ഇപ്പോഴും നമ്മൾ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്നുള്ള വിവരങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അത് ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിനുശേഷമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും, എക്സോപ്ലാനറ്റ്സിലൊക്കെ എന്തുണ്ട്, അവിടുത്തെ അന്തരീക്ഷത്തിലെ ജലസാന്നിധ്യം, ഇതൊക്കെ കണ്ടെത്താൻ JWST ഇപ്പോൾ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇനിയും ജ്യോതിശാസ്ത്രത്തിൽ കണ്ടെത്താൻ ഇത്തരം സ്പേസ് ടെലസ്കോപ്പുകൾക്ക് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം.

0: ചരിത്രം കാണുന്ന കണ്ണാടി, വിവിധ ബഹിരാകാശ ദൂരദർശിനികളെക്കുറിച്ച് ആസ്ട്രോ ഫോട്ടോഗ്രാഫർ ശരത് പ്രഭവ് ജെ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: ശാസ്ത്രലോകം സമാപിച്ചു.
2: ശാസ്ത്രലോകം

മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി ഒരാളുടെ മരണശേഷം അവൻ്റെ കാഴ്ചശക്തി സംഭാവന ചെയ്യുന്ന സുപ്രധാന പ്രവർത്തനത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 25-നും സെപ്റ്റംബർ 8-നും ഇടയിൽ ഇന്ത്യയിൽ ദേശീയ നേത്രദാന പക്ഷാചരണം ആചരിക്കുന്നു. ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യൻ്റെ കണ്ണുകളും കോർണിയ ടിഷ്യൂകളും കാഴ്ച സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും ആവശ്യമാണ്. അവ ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും ഉപയോഗിക്കുന്നു. ഓരോ വർഷവും നടത്തുന്ന കോർണിയ ട്രാൻസ്പ്ലാന്റേഷനുകളിൽ 90% കോർണിയയിൽ അന്ധത ബാധിച്ച ആളുകൾക്ക് വിജയകരമായി കാഴ്ച പുനഃസ്ഥാപിക്കുന്നു. മരണം നടന്ന് 6 മണിക്കൂറിനുള്ളിൽ കണ്ണുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനാൽ മരണശേഷം എത്രയും വേഗം അടുത്തുള്ള നേത്ര ബാങ്കിനെ വിളിക്കുക. നമ്മൾ പോയാലും നമ്മുടെ കണ്ണുകളിലെ പ്രകാശം തിളങ്ങട്ടെ. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്ത് ഒരാളുടെ ലോകത്തെയെങ്കിലും പ്രകാശിപ്പിക്കൂ. ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം പാവം പാവം രാജകുമാരൻ.

ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 12:30. നന്മകൾ നേരുന്നു. ഹൃദയപൂർവ്വം, ദീപ ടി വി.